0: യോ
1: തോലഞ്ഞ ഒരു അരുവഴിപ്പുമാനൊക്കെ വെപ്പം കപ്പു കൊൺവിളി മറാവളോളം.